0: കീരിത് ഖുർആൻ ദിവ്യ തർജ്ജമായ മേദുഗനസ്തേനി സൂറത്ത് സ്വാദ് സാലിസ് ഫസ്വന ആയത്തും ഫഷാഗിങ് യസൂറ നിമ്മ സൂറത്ത് സുമർ ഫഷാഗിങ് യസൂറത്ത് സാലിസ് ഇവ്വണ ആയത്തുകനിയല തർജ്ജമ വിതാവ് ദിവ്വ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
1: بسم الله الرحمن الرحيم
2: رحمن وانت رحيم وانت الله گه اسم فلم فشاگنمه

ഗിഫാനായി ഇലിയസ ഗിഫാനായി ദുൽകിഫ്ൽ ഗിഫാനു ഹന്ദമ കുറവാഷ് എ ഹുരിഹ ബേഖലും വണി ഹേ ഉലഫ മീഹുങ്ക തെരന്നേ.

ഹമകശവരം അല്ലാഹു ഉടും ഫെം വെസ്സവ ദെം ബിമുഗെ തെരേഗാവ ഫെം ഫെം ഗണ്ട എഫെം ഫണുവ ദെം എഫെനും കൊലത തഫാത് വെഗിം വ ഗുവാമുഗെ ബാവത്ത നെരുവാതി തിബാ നുദകെം ഹെയ്യെ ദെം എതകെതി ഹികി റീന്ദു കൊലാഗാവാതി തിബായ ഫെന്നാനതെ ദെം എഖലാംഗെ എതകെതി കുണ്ടി കുണ്ടി എതി എതി കൊളുതകെ കംഗാ ലവ്വതെ ഹമകശവരം ಏಕಂತವ್ಗಾ ಬುದ್ಧೀಗ ಅಹುಲ್ವರಿನ್ನ ಹಂದಾಂ ಕೊದ್ದಿನು ವಾಕಂ ಕಶವರೇ.

0: ഇബ്രാഹിം ഗഫാനോയ്ക്കലേ ഗഫാനോക ലോബി പുളുവ തുപ്പുളു ദരിക്കൽ നിന്ന ബല്ലവാലി ഈ മാങ് അബ്ബോഹയ്ക്കലേ ഗഫാന ദിവാനകൻ എങ്കെ വിദരിക്കലും വേറോളി നല ദുനിയേഗാവ ഹുരിഹ മീർ വഹക്കുരെ മീർ വഹക്കായും ഫെതിരികെന്തിയ ഇബ്രാഹിം ഗഫാനോയ്ക്കലേ ഗഫാന ലിവടാകന്നമുന്ദാ ഹേ ഖബർതഗ ഇന്തിജാറുക ഹുന്ന ഏ ഇബ്രാഹിം തിമന്ദസ് കലാങ് കലേ ഗഫാനം ഇസ്മായിൽ ദെവ്വീം തിമന്ദസ് കലാങ് ഇക്കലേ ഗഫാന ഇക്കലേ ഗഫാനുക ദരിഫസ് കൊള ബറക്കായ ലബം ഇക്കലേ ഗഫാന ബാര ദരിഫസ് കൊള റക്കാവാൻ ഇക്കലേ ഗഫാന മത്തിരി ഉമ്മത്തെ കമ്മുകാ ലബ്ബാൻ എ ഉമ്മത്ത് ഗെ മീഹു മുഹമ്മദ് ഗഫാൻ മെദുരി കുറബ്ബാ ഗിന കുറബ്ബാൻ മുഹമ്മദ് മുഹമ്മദ് ഈ കാകുത ഇക്കലേ ഗഫാനു ഫംഗ വടാഗതം ഗ ഇതൻ ഹാസ് അഹരി കുരി ഇക്കലേ ഗഫാനു ഗ ഖബർ ഇബ്രാഹിം ഗഫാന മീറുനു മുഹമ്മദ് ഗഫാന കി കൊംബേ ഫ്ലത്ത ആ ഈ മുഹമ്മദ് ഈ നബി ബേകലും ഗ ഇമ്മ ഫഹു ഗ നബിയ നബി ബേകലുംഗ സയ്യിദ് അല്ലാഹു ഗെ സഹബ്തഗ മുഹമ്മദ് ഗെ ഫാനു ഗെ നംഫുൾ ഇക്കലേ ഗെ ഫാനു ദുനിയ ബഡാഗത മദ്ദാ ദെ റക്കാ കുരേ ഫാ ഉന്ന ഈ നബി കം ഗെ തെദ് കം ഹാം കൊ ദേ ഹെക്കെ ഗതുഗ
1: ഇബ്രാഹിം ഗെ ഫാനു ഗെ അമികമലും സാറാ ഗെ ഉമർ ഫുൾ മിഹാർ ഫസ്തുള സഹർ ഫുള ബുരെ മതിവെച്ച ഉമർ ഫുൾ മിഹാ ദ്വസ് ഫുൾ വാതി ആദി ഹഷ്കുള വെസ് ബലിക്കൻ അഹ്സാസ് കുറവമൻ ദാതി സാറാ മിഹാർ ബേനു ഫുൾവണി ഹബ്രൂൻഗ വസം വെരുവടാഗത്മ ആദി എക്കമണാഗ അരിഹുഗ ഇബ്രാഹിം അലൈഹിസ്സലാം വെസ് ഉന്നെവമ ആദി എക്കലേ ഫാനുഗ തുപ്പുളു ദരിക്കലും ഇസ്മായില ദരിക്കലുംഗ മമ്മാ ഫുൾ ഹാജർവെസ് അരിഹുഗ ഉന്നെവമ സാറാ ബേനു ഫുൾ വടയന്നമെസ് അള്ളാഹ് സുബ്ഹാനഹു വ തആലാഗ അമ്രുഫുള ഇബ്രാഹിം അലൈഹിസ്സലാം മിഹാർ തജ്ജാറ വടയന്നോമന്ദനി ഹബ്രൂനും ഫുറാവടാഗത്മ അതി മി ദത്തുർഫുളക്കി എഹൻ ദത്തുർഫുളത്തക്കാ ഖിലാഫ് ദത്തുർഫുളെ അരിഹുഗ ഗെന്തവാണി കൊം ബേഫുളു നെക്കമെസ് എവ്വെസ് ബേഫുളക്ക സ്വഹാബിയക വെസ് എങ്കിവടയനുഗണ്ണുവ മി ദത്തുർഫുളട്ടക്ക ഹമജസെ കന്തത്തക്ക തിരേഗ ഹബ്രൂൻ ഗാ തിബ്ബവ അസ്ഹാബുങ് ഖലീഫ എക്കം ഗാ എലിയാസർ ഹമജസെവും ഹിമനെ
2: മുസ്ലിം മാഹുന്നെ അള്ളാഹുഗ ഖലീൽ ഇബ്രാഹിം ഗഫാനു അള്ളാഹുഗ അമുർ ഫുള മിബിമും ഫുറാവടാകണ്ണവൻ എബ ഉൾബ എക്കലേ ഗഫാനുഗ ബുദാ ബെദഹെട്ടു മഷ ആലുൻ റക്കാ തിർക്കുറുമട്ടക അഹര മിതാംഗ ഹുറുമൻ അമുർ ഖുറബി അദി അസാബുംഗ തെരേൻ തിബേ ബൈഗെ ഖലീഫ ഐകം ഗാവ സെദ്ദേവി
3: എഹം ബിയാതി എമ്മെ കി കുറാ ഹിജുരേ നൂന്ത
2: എ ദതുർ ഫുളകി സഹറ ഹുറസ്കോ ദെകുണ കുറബ ദതുർ ഫുളെ
4: ആ എഹം ബിജ്ജിയാതി വടാകണ്ണവനി അഹര കാഫാൻ ഒത്തന യമനത്ത
2: ಚಿಕಮೆಂಗ ಅಹಣ್ಣ ಕಣ್ಣೆಂಗೆ ಅಹಣ್ಣ ಎಂಗೆ ಹಾ ಸೆಚ್ಚಕಿ ವಡಾಯಣ್ಣವನಿ ಎಕಲೇಫಾನುಗ ದೌವೆಂಗ ಹಿಸಾಬ ನುಫೋರ ಅಭಿಮಕಕ್ಕ
4: ತಿಯದ ತುರ್ಫುಲ್ಗ ಅರಿಹುಗ ದೇವನಿಕ ವೀನವ ಆದರಂಗಳು ವಿಹೆ ಹಿತಂಗಾರ
2: ಕಲೆ ಎದೆ ಗೊತಕ ಏಕಂ ಒನ್ನಾಣಿ ಅಹ್ ಅಬ್ ಶಮಾಸ್
4: ಅಲ್ಲಾ ಕಲೆ ಫಾಫು ಸಾಹರಿ ಎಲಿಯಾಸರ್ ಮಗೆ ನಂಗ ಮನೆಂಗೆ ನೀತ ಚುಲ ಮುಯೀಲ್ ഏ അല്ലാഹുഗ സലാം എനമ്മ രംഗള ഫദുല ഫസേഹനുണ്ട് മഗെ കൊക്കുക നമ്മ ബുര അബു ഷമാഷ്
2: തെദ തിയൈ തിയൈ തെദ ഹമ തിയ ബുണിഗോത അഹ് അബ് ഷമാഷ്
5: അദി അളഗണക സുതഹാബ് മിസ്രുഗ മീഹി അളഗണക നൻ ഹന്ദാ നുണതേന കമ ഹി കുറഹ അളഗണ അല്ലാഹുൽ ഖലീൽ വടാഗണ തക അദിഹുഗ ദാംബേനു
2: കലിയവസ് ഒതി ഹമ എരേ ഗോയ് മിസ്രു ഗ്യാഹ
6: ഇലിയാസർ ഇലിയാസർ ഇലിയാസർ അല്ലാഹു കെ ഖലീൽ കബാത
2: ഫർബദ മതിഗ ഹദ്ദവാഫ മിഹ്റാബ് കെ കൊഗ എകലേ ഫാ നമാദ് കുറവങ്ങ ബഹുന്നൈ

ഗഫാനായി ഇലിയസ ഗഫാനായി ദുൽകിഫ്ലു ഗഫാനു ഹന്ദമ കുർബാഷ് എ ഹുരിഹാ ബേഖലും വണി ഹേ ഉലഫാ മീഹുങ്ക തെരന്നേ.

അമകശവറും തിമംഗലേഗെ ഫാനി ഭയാവെഗെങ്ഹുരി ഇൻദാരു കുറവാ ബേകലോകം ഗാമെനുവി തിമംഗലേഗെ ഫാനക വഹിയെ നുയ്വവതേ.

മലായകത്തുന്ന വഹൈ കുറവി ഹിന്ദു ഹനുമ കുറവാഷ് ഹമകഷവറും ഇമൻ റസ്കലാങ്ക മഷിങ് ഇൻസാനകു ഹദ്ദവാഹു ഷീമേ.

ഹമകശ്വരം കലേഗയായി അതി എവരെങ്ക തെരേം കലേഗയ തബാവി ബയകായി എ എമ്മെങ് അളുവ നരക ഫുറുവാ ഹുഷീമേ.

ദീർഘമായി നിഖമെതിഖം ഗറഹ ദക്കവി അതിഹമകശ്വറും ആഹരതുഗ അജാബ് മാബുഡ് എവരെന്നം എഖം എങ്കേനേ നമേ.

അതി ത്യബാമീഹുണ്ണ റഹ്മൽ ലെവ്വു മട്ടക ത്യബാമീഹുങ്കെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്കെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.

0: ഇബ്രാഹിം ഗഫാനോ കലേ ഗഫാനോ ലോബി പുളുവ തുപ്പുളു ദരികൾ ബല്ലവാലി ഈ മാങ്ങ ബോഹ് കലേ ഗഫാന ദിവാനകം എങ്കെ വിദരികളും വേറോളി നല ദുനിയേഗാവ ഹുരിഹ മീർ വഹക മീർ വഹക്കായും ഫെതിരുകെന്തിയ ഇബ്രാഹിം ഗഫാന കലേ ഗഫാന ലിവടാഗന്നമുന്ദ ഹേ ഖബർതഗ ഇൻതിജാറുഗ ഹുന്നഡി ഏ ഇബ്രാഹിം തിമന്ദസ് കലാൻ കലേ ഗഫാന ഇസ്മായിൽ ദബ്ബീം തിമന്ദസ് കലാൻ ഇകലേ ഗഫാന ഇകലേ ഗഫാന ദരിഫസ് കൊള ബറക ലബ്ബം ഇകലേ ഗഫാന ബാര ദരിഫസ് കൊള റക്കാവാൻ ഇകലേ ഗഫാന മത്തിർ ഉമ്മത്തെ കമ്മുഗാ ലബ്ബാൻ ഏ ഉമ്മത്ത് ഗെ മീഹ് മുഹമ്മദ് ഗഫാൻ മെജുരി കുറബ്ബാ ഗിന കുറബ്ബാൻ മുഹമ്മദ് മുഹമ്മദ് ഈ കാക്ത ഇക്കലേ ഗഫാനു ഫംബെ വടാഗതുംഗെ ഇക്കങ് ഹാസ് അഹരി കുരി ഇക്കലേ ഗഫാനുഗെ ഖബർ ഇബ്രാഹിം ഗഫാന മിയറുനു മുഹമ്മദ് ഗഫാന കി കൊമ്പെ ഫ്ലത്ത ആ ഈ മുഹമ്മദ് ഈ നബി ബേകലുംഗെ ഇമ്മെ ഫഹുഗെ നബിയ നബി ബേകലുംഗെ സയ്യിദ് അല്ലാഹുഗെ സഹഫ്തഗ മുഹമ്മദ് ഗഫാനുഗെ നംഫുൾ ഇക്കലേ ഗഫാന ദുനിയ ബഡാഗത മദ്ദാദെ റക്കാ കുരൈഫാ ഉന്ന ഈ നബി കം വിതെദുകം ഹാം കൊദ്ദെ ഹെക്കെ ഗതുഗ
1: ഇബ്രാഹിം ഗഫാനുഗെ അമികമലും സാറാഗെ ഉമർ ഫുളു മിഹാർ ഫസ്തുള സഹർ ഫുളബുരെ മതിവെച്ചെ ഉമർ ഫുളും മിഹാ ദ്വസ് ഫുളു വാതി ആദി ഹഷ്കുളവെസ് ബലിക്കൻ അഹ്സാസ് കുറവമൻ ദാതി സാറാ മിഹാർ ബേനു ഫുളുവണി ഹബ്രൂൺഗ വസം വെരവടാഗത്മ ആദി എക്കമണാഗ അരിഹുഗ ഇബ്രാഹിം അലൈഹിസ്ലാം വെസ് ഉന്നെവുമ ആദി എക്കലേ ഫാനുഗ തുപ്പുളു ദരിക്കലും ഇസ്മായില ദരിക്കലുംഗ മമ്മാ ഫുളു ഹാജർവെസ് അരിഹുഗ ഹുന്നെവുമ സാറാ ബേനു ഫുളു വടാന്നമെസ് അള്ളാഹ് സുബ്ഹാനഹു വതആലാഗ അമ്ർ ഫുള ഇബ്രാഹിം അലൈഹിസ്ലാം മിഹാർ തജാര വടാന്നോമുന്ദനി ഹബ്രൂനും ഫുറാവടാഗത്മ അതി മി ദത്തുർഫുളക്കി എഹൻ ദത്തുർഫുളുത്തക ഖിലാഫ് ദത്തുർഫുളെ അരിഹുഗ ഗിന്ദവാണി കൊം ബേഫുളു നെക്കമെവെസ് എവ്വെസ് ബേഫുളക സ്വഹാബിയക്കെവെസ് എങ്കിവടേനുഗണ്ണുവ മി ദത്തുർഫുളട്ടക ഹമജസെ കന്തത്തക്ക തിരേഗ ഹബ്രൂൻ ഗാ തിബ്ബവ അസ്ഹാബുങ് ഖലീഫ എക്കം ഗാ എലിയാസർ ഹമജസെവും ഹിമനെ
2: മുസ്ലിം മഹുന്നെ അള്ളാഹുഗെ ഖലീൽ ഇബ്രാഹിം ഗഫാനു അള്ളാഹുഗെ അമുർഫുള മിബിമും ഫുറാവടാകണവൻ എബ ഉൾബ എക്കലേ ഗഫാനുഗെ മുദാ ബലിഹെട്ടു മഷാ ആദുൻ റക്കാത്തിർ കുറുമട്ടക അഹരെ മിതാംഗ ഹുറുമൻ അമുർ കുറവി അതി അസാബുങ്ഗെ തെരേൻ തിബേ ബൈഗെ ഖലീഫ ഐക്കം ഗാവെ സെദ്ദെ
3: എഹം വിയാതി എമ്മെ കി കുറാ ഹിജുരെ നൂന്ത
2: തെ ദതുർഫുളകി സഹറ ഹുറസ്കോ ദെകുണ കുറവ ദതുർഫുളെ
4: ആ എഹം വിജ്ജിയാതി വടാകണവനി അഹരെ കാഫൻ ഒത്തന യമനത്ത
2: ಚಿಕ್ಕಮೆಂಗ ಅಹಣ್ಣ ಕಣ್ಣೆಂಗೆ ಅಹಣ್ಣ ಎಂಗೆ ಹಾ ಸೆಚ್ಚಕಿ ಒಡಾಯಣ್ಣವಣಿ ಎಕಲೇಫಾನುಗ ದೌವಂಗ ಹಿಸಾಬನ್ ನುಫೋರ ಅಭಿಮ ಕಕ್ಕ
4: ತಿಯದತ್ರು ಸುಳುಗ ಅರಿಹುಗ ದೇವಮಿಹಕ ವೀನವ ಆದರಂಗಳ ವಿಹೇ ಇತಂಗಾರ
2: ಕಲೆ ಎದೆ ಗೊತಕ ಏಕಂ ಒನ್ನಾಣಿ ಅಹ್ ಅಬ್ ಶಮಾಸ್
4: ಅಲ್ಲಾ ಕಲೆ ಫಾಫು ಸಾರಿ ಎಲಿಯಾಸರ್ ಮಗೆ ನಂಗಮ ನೇಂಗೆ ನೀತ ಶಿಲ ಮುಯೀಲ್ ഏ അല്ലാഹുഗെ സലാം എനമ്മ രംഗള ഫദുല ഫസേഹനു തമ്മഗെ കൊക്കഗെ നമ്മുര അബു ഷമാഷ്
2: തേദെ തിയേ തിയേ തേദെ ഹമ തിയ ബുണിഗത അഹ് അബ് ഷമാഷ്
5: അദി അഹോനകെ സുതഹാ മിസുറുഗമീഹി അഹോനകെ നൻ ഹന്ദാ നുണതേന കമ ഹി കുറഹ അളവനസ് അല്ലാഹു ഖലീൽ വടാഗന്ന തക അദിഹുഗ ദാംബേനു
2: കലിയവസ് ഒതി ഹമ എരേ ഗോയ് മിസ്രുഗെ അഹ
6: ഇലിയാസർ ഇലിയാസർ ഇലിയാസർ അല്ലാഹുകെ ഖലീൽ കബാതോ
2: ഫർബദ മതിഗ ഹദ്ദവാഫ മിഹ്റാബ് ഗെ കോഗ എകലേ ഫാൻ നമാദ് കുറവംഗെ ബഹുന്നൈ